ഓഡിയോ വാഹക. അസ്സലാമു അലൈക്കും. നൂതി എക്കം മെഗാഹെർട്സ് ദിവേ എഫ് എം ഗെഹം തെരിന വരം ഉഫായർ വകുത്തുകൊളക്കം എന്തമും ഓഡിയോ വാഹക ആയക്കു ഗമി ബദ്ദോ കൊല്ലി ഐഷത് സൈന. ഓഡിയോ വാഹക മി സിൻസിലാഗ അൾഗണ് മെ മിഹാർ മിഗെനിസ്തെനി ഹുരി മെ എത്തിയ ഹിയാലുഗ മി ഹഫ്താഗ മിഗെനിസ്തെനി മി വാഹകായ ദേവണ ബ മി വാഹക ഹദിയാ കൊഫവണി മുത്തഹർ ഇബ്രാഹിം മുത സമു സീൻ ഹിതദു വാഹക ഉഷാളാദനി ആഷിദ അബ്ദുൽ കരീം. ഹുരി മെത്തിയ ഖയാൽക